വൈകിട്ട് രണ്ട് പൊക്കോട്ടാണ് വഞ്ചി. Aïcha bi dooru, merci beaucoup ñe messar, merci beaucoup yolande ndjay Aïcha gaay ba tay ni nako duma ko teggi dama leen bëgg bëggal rek Elhadj Keita la fancherie de la Medina Aïcha ñu dem Aïcha bi moy delo ñukël bi sax dafa la ci way yow